പാരി കളിപ്പ പക്ഷിയട കൂത്ത് നേടാ, കെരല് താവരല് അളുപ്പ തുമ്പിയട ചായത് നേടാ, ഗിടമരത്തിഞ്ച പാരി കളിപ്പ പക്ഷിയട കൂത്ത് നേടാ, പാ കുടിപ്പ കടിച്ചിയൂ കളിപ്പാ കളിയൂ നീനാ, ആദ്യ പൂവോര് മഴ തുളില് പായോ മണ്ണ് ഗമന നീന.